ഹുക്മ ഭൂജ പരം പദപായി ഇസ്തേ ഉപ്പർ നഹി വിചാര ജാക മൻ ബസ്യ നിരങ്കാര ബന്ധന തോര പയ നിർവൈര അന്തന പൂജ ഗുര കേ പൈര ഏ ലോക സുഖിയേ പർലോക സുഹേലേ നാനക ഹർ പ്രവ ആപ മേലേ സാധ സംഗ മേൽ കരോ ആനന്ദ